ഭാഗം ഇപ്പെടുത്തുന്നു. ഭാവിയാനവരെ മക്കൾക്ക് നീ എല്ലാ അവർക്ക് വരുവായ കാട്ടുന്നതൊക്കെ കോടി നന്ദി അവരെ എന്റെ സാമാൻ വിലയുള്ള ആലീസനം എവ്വളവോ കഷ്ടപ്പെടുകൃതവപ്പനേ എന്റെ വെയിൽ വെക്കിയാൽ അഹോരങ്ങളാലും ജനങ്ങൾ അഗ്നിയാകും വീണ്ടത് തവപ്പനെ എല്ലാവരുടെയും നീ ഇപ്പോ കാൺകൃതവനായി.

ഒരു പൊറോട്ട എണ്ണിനിടേ യേശുവേ ഉന്തനെ അൻപയെ പാടിടുവേൻ, യേശുവേ ഉന്തനെ കിരുബയെ ഉയർത്തിടുവേൻ, യേശുവേ ഉന്തനെ അൻപയെ

ഹല്ലേലൂയ. അമ്മേ, അവരുടെ പുകഴ പാടുംപടിയാക അവരുടെ പുകഴ ഉലകങ്ങളും ചൊല്ലുംപടിയാക ആണ്ടവർ ഉങ്ങളെയും എന്നെയും ഉണ്ടാക്കി. ഇന്നൊരു പാടലെ പാടി ആണ്ടവരുടെ വാർത്തക്കളെ നമ്മ കടന്നു ചെല്ലാം. അൻപുക്കുരുവേൻ ഇന്നും അധികമായി, ആരാധിപ്പേൻ ഇന്നും ആർവമായി എന്ന പാടലെ പാടി ആണ്ടവരുടെ വാർത്തക്കളെ നമ്മ ചെല്ലാം. ഇത് നല്ല ഓഷിപ്സാ എന്റെ പാടലെ പാടി ആണ്ടവരുടെ നാമത്തെ. അമേ, അൻപുക്കുരുവേൻ ഇന്നും അധികമായി, ആരാധിപ്പേ, മുഴുവല്ലത്തോടെ ഞാൻ ആരാധിപ്പേ, മുഴുവല്ലത്തോടെ ഞാൻ ആരാധിപ്പേ.

നീതന്നെ സുമന്ദതലേം തടകളെയും നാം താണ്ടി വന്നേനേ തിരുക്കരം.